ണന്ദ ശങ്കാ മനോ മിട്ടായ കേ ഗുരസിഖാം ദീ സേവ കരന ദാ കിർത വിർത കര ധർമ ദീ ലൈ പ്രസാദ ആണ വർത്തന ദാ ഗുരസിഖാം നൂ ദേ കര പിച്ഛോ ബച്ചിയാ ആപ ഖവന ദാ